അതി അള്ളാഹു ഇരാദ കുറവിനമ ഏവരെ എങ് ഉമ്മത്തെക്കം ഗാലവാഫീഹ് എഹനക്കമക്കും എക്കലാങ്ക ഇരാദ കുറവാ മീഹക്കും എക്കലാങ്ക റഹ്മത്തുക തെരെ വദ്ധവത്തെ അതി അണിയാ വെരിന്നം എതുവഹം എഹീ തെരിയവ്വേസ് അതി നസ്രു വെരിയവ്വെസ്നുവേ.

0: മൈൻഗാർഡ് ദിവഹി എഫ് എം, ദിവഹി എഫ് എം, ദിവഹി നായക.
1: ഹിഗ്ഗാം അടുത്തക എഹാമ ഹിഗ്ഗാമു മ്യൂസിക് ആയക്കു. നോദി ഹേക്കർ മെഗാഹെർട്സ് ദിവഹി എഫ് എം.

ഓഡിയോ വാഹക. അസ്സലാമു അലൈക്കും. നൂതി എക്കം മെഗാഹെർട്സ് ദിവ എഫ് എം ഗെ ഹോൺ തെരിന വരം ഉഫായർ വകുത്ത് കൊളക്കം എന്തമും ഓഡിയോ വാഹക ആയക്കു ഗമി ബദ്ദ കൊല്ലി ഐഷത് സൈന. ഓഡിയോ വാഹക മി സിൻസിലാഗ അൾഗണ് മെ മിഹാർ മി ഗെനിസ്തെനി ഹുരി മെ എത്തിയ ഹിയാലുഗ മി ഹഫ്താഗ മി ഗെനിസ്തെനി മി വാഹകയഗ ദെവണ ബ മി വാഹക ഹദിയ കൊഫവണി മുത്തഹർ ഇബ്രാഹിം മുത സമു സീൻ ഹിതദു വാഹക ഉഷാളാദനി ആഷിദ അബ്ദുൽ കരീം. ഹുരി മേത്തിയ ഖയാലുഗ

0: കളായി ഹുദും,
1: കളായി ഹുദും. അമേരിക്കൻ ഇനോദിയായിക്ക് മെഗാഹാർട്സ് ദിവേ എഫ്എം.
0: അസ്സലാമു അലൈക്കും.
2: വാലൈക്കും സലാം. ദന്ത ഹാല കേണിത്ത?
0: ദന്ത ഹാല റംഗറു ഫാതും കൊക്കു ബലിവേ ഉളേ കൈങ്കേത?
2: ആ ദന്ത കൊമ്മ ദോക സാലു ബല ബേണു മഹിതരിക ഫോർ കൊത്തെമു മിദണി ദന്ത കമ്പട നുവേ ഫാതും കൊക്കു എകഞ്ഞ നുവാന കൊക്കു എകനുളേതി ഡോക്ടർ ദക്കം വെസ്ത അതിവാണത എഹം വി മേക്കം വെസാർ മെ വര ഫർവാതരിക മൈക്കി എബകൂറ.
3: അബദഫഹി ലവതകായകു ഉമ്മാസിഗെ തിരിയ
4: ഹിത്തകുൻ ജാഗഹോദി എംമേ ഗയാവാ ഫണ്ണാണുൻഗെ ഹന്ദാന്തകായകു
3: ഹന്ദാന്തൗഗെ തിരിയ ദതുരുകൊല്ലമ